മാവരിനക്കി, യൈൻ മുഹമ്മദ് നിഹാൻ നസീർ, അദ്നാൻ അഹമ്മദ് നഷീദ്, റഹീം അലി വഹീദ്, റായ അസീസ ഫാറൂഖ്, റാംസ ഫാത്മത് സുമ്ന, സീന ഫാത്മത് വഹീദ, റായ ഫിന ഫിരാഗ്, അതി ലീഷൻ നാഷിദ അഹമ്മദ്. മിയഫ്താഗ് സ്വാകോഷേളി മരിയമാത് ഫാദ്നാൻ, ഉഫദ്ദായക് ലവാലി ഫാത്മത് വഹീദ. അൺഹഫ്താഗേസ് മിസിൽസ്ലാഗ് മുളിൻ ആ പേക്കായകു ബദ്ദൽ വലുങ്ക ഉമ്മീദുക അൾഗുനേഷത് നസീം വക്കിവിലാന. വസ്സലാമലൈക്കും.

ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അസ്സലാമു അലൈക്കും. ദിവരാജ്യ കടുകെ എമ്മിഹ ആയഹും തിരുന്ന വരങ് ഫാവരി വകുത്തുകൊളക്കങ് ദമും നുക്കുളദും തിരിക്കാം ഒരു ഫരാത്തക ഹാസക്കുകിൻ അൾഗുൻമിൻ കുരിയഗിന്ദ അതുഗാ ഹിഫാ മിസൽസ്ലാഗെ മിഹഫ്താഗെ പ്രോഗ്രാമായി കീവെസ് തി ആയഹും തിരുന്ന മെ പത്തു കൊല്ലി അൾഗുൻ നാഫിസ അബ്ദുറഷീദ്. അതേ കൊമ്മെ ഹഫ്തായഗെവെസ് ആദിത്യ ദോഹുഗെ മെന്തുരുതേ ജഹർ അൾഗുൻമിൻ മി പ്രോഗ്രാം കുരിയഗിന്ദ ഗാഗണ്ടക്ക തിനെജ്ജഹുമാ ഹമെ അൾഗുൻമിൻ പ്രോഗ്രാം കുരിയഗിന്ദ അരുഗ തിബെഫുണ മി പ്രോഗ്രാം ഗ ബാവെറും ഗ ഫുർസത് മിയദെസ് അൾഗുൻമിൻ മിഹാ ഹിസാബ് ഫുർസത് മിഹുളവാല ഇംഗെതു അൾഗുൻമിൻഗ നമ്പർ തിനെത്തിനെ ഹതരെ സുമിൻ ഹയ കകുളുവ ഹമ വര മുഹിമ മൗലുവ കകുളയഗുതു മിയദെസ് അൾഗുൻമിൻഗ പ്രോഗ്രാം ഗ വാഹക ദക്കമുന്ദാണ. അതെ നുക്കുളതും തെരിക്കാം ഒരു ഫരാത്തക ഹാസ കൊഗ്ഗെ എമിഹുങ്ങെ ഹാലത എ ഹാലത ഐക്കീഗ എമിഹുണ കുരിയദ്യുമം ഒരു ഫുർസത്തഗെ വാഹകത അൾഗുൻമെ മി പ്രോഗ്രാംഗെ തിരേഗ എവ ഗെനിസ്തെ എ വാഹകത ഐക്കീഗ അൾഗുൻമെ മിയദസ് കുരിയദ്ദാണി അൾഗുൻമെങ്കെ മുസ്തമയ നജർ ഹിംഗാലായരുഗ മുസ്തമയ ബലാലായരുഗ എക്കു അണിക്കെ എഹി തിരിക്കമ ബേണുവ എത്തബയകു എവ തിബി എഹിയ മദദ എതി ദിക്കൊല്ലാതുക ഹിഫ്മങ് എതേ കിതമ്മെ കിതമ്മെ ബയക അൾഗുൻമെങ്കെ മുസ്തമോഗ തിബിക്കം കൊമ്മെദുഹെ പ്രോഗ്രാംഗ വിസ്മിയണ്ണി ഫാഹ കുറമു മി ಅತ್ತೌಗ ಹಿಫಾ ಕುರಿಯದ್ದು ಮಂಗ್ ಹಿವರುದಿ ಮಗು ಖುಷಿಯಾದೆ ದಿವೆ ರಾಜ್ಯ ಗಡು ಅಳ್ಗುಣ್ಮೆ ಕುರಿಯಗಿಂದ ಪ್ರೋಗ್ರಾಮೆ ಮ್ಯಾಸಿಗೆ ಪ್ರೋಗ್ರಾಮ್ ಫೆಶುಣಿ ಅಳ್ಗುಣ್ಮೆಗೆ ಪ್ರೋಗ್ರಾಮ್ಗ ಮೇದಗ ವಾಹಕ ದಕ್ಕ ಮುಂದಾಣಿ ಲರ್ನಿಂಗ್ ಡಿಸೆಬಿಲಿಟಿಗೆ ವತ್ತರತವಗೆ ತೆರೆಂಗ್ ಡಿಸ್ಲೆಕ್ಸಿಯ ಮಿ ಮೌಲು ಆಯ್ಕೀಗ ಗುಳುವಾಣಿ ತಿನೆತ್ತಿನೆ ಹತರೆ ಸುಮೆಂಗ್ ಹೈ ಸುಮೆಂಗ್ ಹೈ ಮಿ ನಂಬರ ಫೇಸ್ಬುಕ್ ಪೇಜ್ ಮೆದಿರಿಕೋ ಬಲ್ಲವ ಮುಂಗಿಂದವ ಅದೇ ಟಿಕ್ಟಾಕ್ ಮೆದಿರಿಕೋ ಪ್ರೋಗ್ರಾಮ್ ಅಡೋಸ ಮುಂಗಿಂದವ ಎಮಿ ಹಾ ಬೇಫುಣ ಮರಹಬಾದಣ್ಣವ ಟಿಕ್ಟಾಕ್ ಮೆದಿರಿಕೋ ಪ್ರೋಗ್ರಾಮ್ ಅಡೋಸ ಮುಂಗಿಂದವ ಬೇಫುಣ ಎಸ್ ಪ್ರೋಗ್ರಾಮ್ಗ ಖಿಯಾಲ್ ಫಾಳು ಕುರಿವೇನ್ ಅದಿ ಏಗೆ ಇತರು ಹಮ ಸುವಾಲು ಎಸ್ ಕುರಿವೇನ್ ಹಿಂಗೆತ್ತು ಅಳ್ಗುಣ್ ನಂಬರ್ ತಿನೆತ್ತಿನೆ ಹತರೆ ಸುಮೆಂಗ್ ಹೈ ಸುಮೆಂಗ್ ಹೈ ಕಾ ಗುಳುವ ಕುಡ ಕುಡ ಇರುಕೊಳಗೆ ತಿರೇಗ ಅಳ್ಗುಣ್ ಬತ್ತಲ್ಕೊಳ್ಳಾಣೆ.

മാവരിനക്കി, യൈൻ മുഹമ്മദ് നിഹാൻ നസീർ, അദ്നാൻ അഹമ്മദ് നഷീദ്, റഹീം അലി വഹീദ്, റായ അസീസ ഫാറൂഖ്, റാംസ ഫാത്മത് സുബ്ന, സീന ഫാത്മത് വഹീദ, റായ ഫിന ഫിരാഗ്, അതി ലീഷൻ നാഷിദ അഹമ്മദ്. മിയഫ്താഗ് സ്വാഖ് ഉഷേളി മരിയമാത് ഫാദ്നാൻ, ഉഫദ്ദായക് ലവാലി ഫാത്മത് വഹീദ. അൺഹഫ്താഗ് മിസിൽസ്ലാഗ് മുളിൻ ആ പേക്കായക്കു ബദ്ദൽ വിൽമുഗ ഉമ്മീദുഗ അൾഗുനേഷത് നസീം വക്കിവിലാണ്. വസ്സലാമലൈക്കും.

0: a world of rewards with the first Sharia-compliant credit card in the Maldives.
1: ദിവേരാജ്ഗെ മുനിഫോയി ഫിലിമ ഗ ദയരാഗ ഫണ്ണാ നോ നായകു
2: പാഡൻ ഓനന തികേണിക്കി തികേണി പാഡൻ ഓനെ ഈ മുളി ബിദൈര ഹിലാഫ മെ
3: എംഎ ഫൗഗെ റിലീസ് തക
4: കദേ കുസ് മുനേന കാരിക മാഹിസ് ഗുന്നെ അഹരം ബസ് പരസ്സോരിഗെ
3: അരമണ തരിങ്ങെ വാഹകത്തെ ടസ്ലാ
5: മമ്മി മുളി ഹിണ്ണവര മഷൂരു ദിലി
6: കൊമ്മെ അങ്കാര ദോഹി ഗിരേഗണ്ടു എഗാര ജായ
7: ഹിമബിഹി റക്കാ തെരുവും
8: ഹിമബിഹി വാക്സിൻ ദെഡോസ് ഹമകുരും
7: സാബോണ് ലാഗിൻ അദ്ദോവും
8: കെസ്സ കിംബി അളാണമ അങ്ങയാ നെഫ നിവാകുരും
7: ഹിമബിഹിഗെ എവ്വസ് അലാമാതെ ഹുരണമ മാസ്ക് എളും
8: അതി ഹിമബിഹിഗെ അലാമാതെ ഹുരണമ എകഹരിവും
7: ഹിമബിഹിഗെ അലാമാതെ ഫെണിജനമ ലസ്നു കുറവ സിഹി ഫർവ ഹോദവ
9: ಎಂಹಾ ಸದರ್ಸೆಗ ಸಾಳಿಸ್ ನುವೆ ಕಿಲೋಹರ್ಟ್ಸ್ ಮೀಡಿಯಂ ವೇವ್ ಅಡ್ಡಿಹ ನುವೆ ಮೆಗಾಹರ್ಟ್ಸ್ ಎಫ್ಎಂ ಬ್ಯಾಂಡ್
10: ದಿವೆಹರಾಜ್ಯಗೆ ಅಡು
11: ಗಣಿ ಮೆಂದಮಂಗಲವೆ ತಿಂಗಡಿ 30 ಮಿನಿಟ್ ಅಸೋಮತಿಗೆಂದೋನಿ ದಿವೆಹರಾಜ್ಯಗೆ ಅಡು